0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ഈയിടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തകിട്ട തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിരണ ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാട വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ

പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ആത്മാവിൽ മുട്ടി വിളിച്ചത് പോ

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഹാൽ നെൽസൺ. വീട് തേവരയിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ MCOMനാണ് പഠിക്കുന്നത്, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഞാൻ സിംഗറുമാണ്, അതുപോലെ തന്നെ ഗിറ്റാറിസ്റ്റുമാണ്. ഞാനൊരു ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത് 5 വയസ്സിൽ വെച്ചിട്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ അതിനു മുമ്പ് പാട്ടൊന്നും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ പാട്ട് പഠിച്ചത് പിന്നീടായിരുന്നു. പക്ഷേ ഫസ്റ്റ് എനിക്ക് സ്റ്റേജിൽ പാടാൻ അവസരം കിട്ടിയത് ഒരു 5-6 വയസ്സ് ഒരു ടൈമിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണാവാന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അതെനിക്ക് ആക്ച്വലി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയത് ലൈഫിൽ തന്നെ. എൻ്റെ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടം തൊട്ടായിരുന്നു. ഞാൻ ആക്ച്വലി പള്ളിയിൽ ഇടവക ദിനം എന്ന പരിപാടിക്കായിരുന്നു ഞാൻ പാടിയത് ആദ്യമായിട്ട്. ആക്ച്വലി ഞാൻ ഒട്ടും ഓർത്തില്ല. വീട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പാടുമോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് കിട്ടിയൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ എൻ്റെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് ഞാൻ കയറുന്നത്. കുറച്ചാളെ പഠിച്ചിട്ടുണ്ടായുള്ളൂ, പക്ഷേ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് CAC കൊച്ചിൻ ആൻഡ് സൺ കമ്മ്യൂണിക്കേഷൻ നവദർശൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു വലിയൊരു അക്കാഡമി ആയിരുന്നു. ഫെലിക്സ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ ഗിറ്റാറിലോട്ട്

സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ജേർണി. ആക്ച്വലി എൻ്റെ പപ്പ ഒരു ഗിറ്റാറിസ്റ്റാണ്, മമ്മി അതുപോലെ തന്നെ ഒരു സിംഗറും ആണ്. പപ്പയാണ് എനിക്ക് ഗിറ്റാറും കാര്യങ്ങളൊക്കെ എല്ലാ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അതും കുറച്ചാളെ പഠിച്ചുള്ളൂ. പിന്നീടാണ് ഓണായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ എന്നെ ഗൈഡ് ചെയ്തു. കുറച്ചാൾ ശേഷമാണ് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തത്. നിരവധി കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. മെയിനായിട്ട് വോക്കലിസ്റ്റ് ആയിട്ടാണ് ഞാൻ പോവാറുള്ളത്. സൈഡിലൂടെ ഗിറ്റാറും കാര്യങ്ങളും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവും. ഞാൻ ഫസ്റ്റ് തൊട്ട് 12th വരെ KVയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. കൾച്ചറൽ ആക്ടിവിറ്റീസിലും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ നമ്മുടെ കലോത്സവം പോലെ തന്നെ ഒരു വലിയൊരു കോമ്പറ്റീഷനാണ്, വലിയൊരു ഇവൻ്റ് ആണ് സോഷ്യൽ സയൻസ് എക്സിബിഷൻ. അതിനകത്ത് മെയിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പ് സോങ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് അക്കമ്പനിമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിരവധി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനും സെയിം പോലെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ, പിന്നെ നാഷണൽ ലെവൽ, അങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ രീതി വരുന്നത്. അതൊരു 10th 11th ഒക്കെ ആയപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് പിന്നെ 1-2 വർഷം അത് ഉണ്ടായില്ല. ആ പരിപാടി ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റത്തെ 2 വർഷം എനിക്ക് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. 9th 10th ആ ഒരു കാലഘട്ടത്താണ് എനിക്ക് കുറച്ചും കൂടി ഇതിൽ പോകാൻ പറ്റിയ ഈ സോഷ്യൽ സയൻസ് എക്സിബിഷൻ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും, ആഗതൻ എന്നൊരു സിനിമയിലെ ഞാൻ കനവിൽക്കേണ്ട ഒരു കൺമണിയായി. അത് ഭയങ്കര ഒരു ഫേമസ് ആയിരുന്നു. ഈ ഒരു കുറച്ചാൾ മുമ്പേ അതിൻ്റെ ട്രെൻഡായിരുന്നു, എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഞാനിപ്പോൾ പാടാം.

അപ്പോൾ ഇനി എൻ്റെ യു ജി കാലഘട്ടം പറയുകയാണെങ്കിൽ ഞാൻ സെൻ്റ് ആൽബർട്ട്സ് കോളേജിലാണ് യു ജി പഠിച്ചത്. ബികോം ആയിരുന്നു പഠിച്ചത്, ബികോം ടാക്സേഷൻ. എൻ്റെ ബാച്ചായിരുന്നു ഫസ്റ്റായിട്ട് ആഫ്റ്റർനൂൺ ബാച്ച് തുടങ്ങിയ ബികോമിന് വേണ്ടി. അവരും സപ്പോർട്ടീവ് ആയിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസിനൊക്കെ കോളേജായാലും ടീച്ചേഴ്സൊക്കെ ആയാലും സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇന്ന കോമ്പറ്റീഷൻ ഉണ്ട്, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ രണ്ട് വർഷം ഞാൻ മ്യൂസിക് കോർഡിനേറ്ററായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കലോത്സവം പോകാറുണ്ടായിരുന്നു. മെയിനായിട്ട് പോകുന്ന ഗ്രൂപ്പ് ഐറ്റം ആയിരുന്നു ഈസ്റ്റേൺ ഗ്രൂപ്പ് സോങ്. അപ്പം അതിന് ഒരു പ്രാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കേണ്ട സമയത്ത് മെയിനായിട്ട് ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, എല്ലാ പരിപാടിക്കും കോളേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കുമായിരുന്നു. ആ ബാൻഡ് പുറത്തും കോമ്പറ്റീഷനും പോകാറുണ്ട്. ആക്ച്വലി അത് ഞങ്ങൾക്ക് വെസ്റ്റേണും ഉണ്ട് ഈസ്റ്റേൺ ഗ്രൂപ്പും ഉണ്ട്. സോ മെയിനായിട്ട് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പാണ്. സോ കോളേജിലൊക്കെ പ്രോഗ്രാം നടത്തുവാണെങ്കിലും അവരാണ് കൂടുതൽ നടത്തുന്നത്. അപ്പം ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഞാൻ ആക്ച്വലി ഈസ്റ്റേൺ ഗ്രൂപ്പ് കാറ്റഗറി വന്നതാണ്. പക്ഷേ ഞങ്ങൾ മൊത്തം മിക്സ്ഡ് ആയിട്ടാണ് കോളേജിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ നിരവധി പ്രോഗ്രാം ബാൻഡിനൊപ്പം ചെയ്യാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് അഗ്നിപത് മൂവിയിലെ അഭിമുജ്മേ കഹി എന്ന പാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പാടാം.

2024 ഡിഗ്രി പാസ് ഔട്ട് ആയത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ മെയിൻ ബാൻഡായിട്ടുള്ള വക്ര എന്ന ബാൻഡിലോട്ട് കയറുന്നത്. വക്ര എന്ന ബാൻഡിൽ ഞങ്ങൾ മൊത്തം 5 പേരാണുള്ളത്. ഞാൻ ലീഡ് ഗിറ്റാറാണ് പ്ലേ ചെയ്യുന്നത്. ഡ്രംസ് മൈക്കിൾ ജോ ഫ്രാൻസിസ്, കീസ് റെമോ, വോക്കൽസ് ദേവരാജ് ആൻഡ് ബേസ് ഗിറ്റാറിസ്റ്റ് സൂര്യ. ഞങ്ങൾ മൊത്തം 5 പേരാണ് നിലവിൽ വക്ര ബാൻഡിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നിരവധി പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിൽ കയറിയിട്ടാണ് ആക്ച്വലി ഞാൻ മ്യൂസിക്കായിട്ട് കുറച്ചും കൂടി കുറേ നോളജ് കിട്ടി. കാരണം എല്ലാവരും ഭയങ്കര അത്യാവശ്യം കർണാടകയിലായാലും വെസ്റ്റേണിലായാലും ഭയങ്കര നോളജുള്ള ബാൻഡ് മെമ്പേഴ്സാണ് എൻ്റെ. സോ അവരിൽ നിന്നൊക്കെ കുറേ അറിവ് മ്യൂസിക്കിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലേയിങ്ങിലായാലും എന്തിലായാലും ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവുമാണ്. വക്ര ബാൻഡിനൊപ്പം പെർഫോം ചെയ്തപ്പോൾ ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ എപ്പോഴും ഒരു പാടാൻ പറയുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്, ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സയ്യാവേ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. എം കോമിലായിരുന്നു ജോയിൻ ചെയ്തത്. അവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കിട്ടാറുണ്ട്. സാറുമാരായാലും ടീച്ചേഴ്സായാലും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ വിളിക്കും, പ്രോഗ്രാംസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിരവധി ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടി. ഞാൻ എം കോമിന് കയറിയ ശേഷം ഞങ്ങളുടെ കോളേജിലൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ലീഡ് ഗിറ്റാറ് അതുപോലെ തന്നെ വോക്കൽസിലായിരുന്നു ഇപ്പോൾ കൊണ്ടിരുന്നത് വെച്ചേ. ഞങ്ങൾ കുറേ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്. രണ്ട് മൂന്ന് കോമ്പറ്റീഷൻ ഫെസ്റ്റിനൊക്കെ പോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ നിലവിൽ ഇപ്പോഴും ആക്റ്റീവാണ് ആക്ച്വലി ആ ബാൻഡ്. അപ്പോൾ കോളേജിൽ പ്രോഗ്രാംസിനൊക്കെ പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. സാഹിബ എന്ന് പറഞ്ഞ പാട്ടാണ് അനാർക്കലി മൂവിയിലെ. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ വർഷം മുമ്പ് ഒരു ആൽബം ഇറങ്ങിയായിരുന്നു, കടുങ്കാപ്പി എന്ന ആൽബം. ആ ആൽബത്തിൻ്റെ റീയൂണിയൻ ഈ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിൽ തന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അതെനിക്ക് വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ചെറുപ്പകാലം തൊട്ട് ഞാൻ കേൾക്കാറുള്ള ഒരു പാട്ടാണ് അത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. ആക്ച്വലി ഞാൻ ആ ബാൻഡിലില്ല, കടുങ്കാപ്പി എന്ന് പറഞ്ഞ ബാൻഡിലില്ല. പക്ഷേ അവരെന്നെ അന്നത്തെ ദിവസം ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചു. അതെനിക്കൊരു വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പി ജി പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഗിറ്റാറ് പഠിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇപ്പം ഏകദേശം ഒരു വർഷമായി ഞാനിപ്പോൾ രണ്ട് അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ഇമ്പ്രൂവ് ആവണേണ്. ഗിറ്റാർ നോളേജും കൂടുകയാണ്, മ്യൂസിക് നോളേജും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതിൽ ഇൻക്രീസ് ആവും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ പഠിപ്പിക്കാൻ. അവർക്കാണെങ്കിലും അത്യാവശ്യം നല്ലോണം മനസ്സിലാവും. ഇനി മുന്നോട്ട് എനിക്കിങ്ങനെ പ്രോഗ്രാംസൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല നല്ല ആർട്ടിസ്റ്റുമാരായിട്ടൊക്കെ പ്രോഗ്രാംസൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ഇതും ഭയങ്കര ഒരു ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്, മരണമായിരത്തിലെ നെഞ്ചിക്കൊൾ പെയ്തിടും.

0: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധന എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ പാട്ടുകൾ പാടാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: കലാപ്രബോധിനി.

ആവാസ്. സുരേലി ആവാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതം പ്രായത്തിനും കാലത്തിനും അതീതമാണ്. അതിനു മുന്നിൽ കൊച്ചുകുട്ടിയെന്നോ വൃദ്ധനെന്നോ ഉള്ള വ്യത്യാസമില്ല. കേവലം 7 വയസ്സിൽ തന്നെ ആരാധക ശ്രദ്ധ നേടിയ മാസ്റ്റർ മദന്റെ ജീവിതം ഇതിനുദാഹരണമാണ്. തൻ്റെ സ്വരമാധുരി കൊണ്ട് പ്രായത്തിൻ്റെ ചാബല്യങ്ങളെ മറികടന്ന് തികഞ്ഞൊരു ഗായകനായി അവരോധിക്കപ്പെട്ട മാസ്റ്റർ മദന്റെ ജീവിതവും ഗസലുകളുമാണ് സുരീലി ആവാസിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 14 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും ജീവിച്ച കാലം അത്രയും സംഗീതത്തിന് സ്വയം സമർപ്പിച്ച ഈ കൊച്ചു കലാകാരൻ്റെ ഗസലുകൾ നമ്മുടെ മനസ്സിന് ആശ്വാസമേകട്ടെ.

പഞ്ചാബിലെ ജലന്ധറിൽ ഗാൻ ഖാന എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് മാസ്റ്റർ മദൻ ജനിച്ചത്. ഒരു യാഥാസ്ഥിക സിഖ് കുടുംബത്തിലെ അംഗമായിരുന്ന മാസ്റ്റർ മദന്റെ അച്ഛൻ സർദാർ അമർ സിംഗും അമ്മ പുരൺദേവിയുമായിരുന്നു തങ്ങളുടെ മകനിലെ സംഗീതവാസനയെ ആദ്യം തിരിച്ചറിഞ്ഞത്. സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്ന അവർ തന്നെയായിരുന്നു മാസ്റ്റർ മദന്റെ ആദ്യ സംഗീത അധ്യാപകരും. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെയുള്ള മാസ്റ്റർ മദന്റെ പക്വതയുള്ള ശബ്ദം അദ്ദേഹത്തെ പരിശീലിപ്പിച്ചിരുന്ന പല ഗുരുക്കന്മാരെ അടക്കം വിസ്മയിപ്പിച്ചിരുന്നു. കൂടാതെ സിഖ് സ്തുതിഗീതങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ആലപിക്കാനുള്ള കഴിവും ഈ ബാലപ്രതിഭയ്ക്കുണ്ടായിരുന്നു. ഗുരു തേജസ് ബഹദൂർ സാഹിബിൻ്റെ ഒരു സ്തുതിഗീതം മാസ്റ്റർ മദൻ ആലപിക്കുന്നത് കേട്ട ഗ്രാമീണർ ഈ ബാലനെ ആദരിക്കുക കൂടി ചെയ്തിട്ടുണ്ടത്രേ.

വെറും 3.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു മാസ്റ്റർ മദന്റെ ആദ്യ പൊതു പ്രകടനം. ഹിമാചൽ പ്രദേശിലെ ധരംപൂർ സാനിറ്റോറിയത്തിൽ നടത്തപ്പെട്ട ഈ പരിപാടിയിൽ മദൻ ആലപിച്ച ധ്രുപദ് ശൈലിയിലെ ഗാനങ്ങൾ ആസ്വാദകരെ ആകർഷിച്ചു. അതിശയകരമായ ഒരു യുഗത്തിൻ്റെ തുടക്കമായാണ് മാസ്റ്റർ മദന്റെ ആദ്യ പൊതുപരിപാടിയെ അന്നത്തെ അച്ചടി മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അതിനുശേഷം തൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗായകനുമായ മാസ്റ്റർ മോഹനോടൊപ്പം കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ മദൻ പതിയെ ബാലസംഗീതജ്ഞൻ, ബാലയോഗി എന്നെല്ലാം അറിയപ്പെടാം.

ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ അമർ സിംഗിന്റെ ജോലി ആവശ്യങ്ങൾക്കായി മാസ്റ്റർ മദന്റെ കുടുംബം കുറച്ചുനാൾ ഷിംലയിൽ താമസിച്ചിരുന്നു. ഈ സമയത്താണ് അന്നവിടെ ജോലി ചെയ്തിരുന്ന പ്രശസ്ത ഗായകൻ കുന്ദൻലാൽ സൈഗാൾ മദനെ പരിചയപ്പെടുന്നത്. മാസ്റ്റർ മദന്റെ ഗാനങ്ങൾ കേൾക്കാൻ സ്ഥിരമായി സൈഗാൾ ഇവരുടെ വസതിയിൽ എത്തുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. മദന്റെ മാസ്റ്റർ പീസുകളായി അറിയപ്പെടുന്ന യുന്നാരേ കർ ഹമേൻ തർസായേ, ഹൈറത് സേ തക് രഹാഹേ എന്ന രണ്ട് ഗസലുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 8 വയസ്സായിരുന്നു പ്രായം. എന്നാൽ ഇത്രയധികം ഗാനങ്ങൾ ആലപിച്ചിട്ടും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ രണ്ട് ഗാനങ്ങൾ മാത്രമേ മാസ്റ്റർ മദന്റേതായി ലഭ്യമായിരുന്നുള്ളൂ. സംഗീതപ്രേമികളായ ചില ആരാധകരുടെ കഠിനമായ പരിശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാസ്റ്റർ മദന്റെ 6 ഗാനശകലങ്ങൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്.

14 വയസ്സിലാണ് മാസ്റ്റർ മദന്റെ അവസാന സംഗീത കച്ചേരി നടന്നത്. കൊൽക്കത്തയിൽ നടന്ന ആ കച്ചേരിക്ക് ശേഷം ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹിക്ക് വേണ്ടി 3 മാസത്തോളം മദൻ പ്രവർത്തിച്ചു. എന്നാൽ അസുഖങ്ങൾ ഈ മഹാപ്രതിഭയെ കീഴടക്കാൻ തുടങ്ങി. തുടരെയുള്ള അസുഖങ്ങൾക്ക് കാരണം സ്ലോ പോയ്സണിംഗ് ആണെന്നും മദന്റെ പ്രശസ്തിയിൽ അസൂയ തോന്നിയ ഒരു പാട്ടുകാരൻ പാലിൽ മെർക്കുറി കലക്കി നൽകിയതാണെന്നുമുള്ള കിംവദികൾ പ്രചരിച്ചു. എന്നിരുന്നാലും പാടി മുഴുമിക്കാൻ ഒട്ടനവധി ഗാനങ്ങൾ ബാക്കിയാക്കി ആ അനശ്വര ഗായകൻ തൻ്റെ 15-ാം ജന്മദിനത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അന്തരിച്ചു. പ്രായത്തെ അതിജീവിച്ച മാസ്റ്റർ മദന്റെ ശബ്ദം ഇന്നും നിലനിൽക്കുന്നു കാലത്തെ അതിജീവിച്ചുകൊണ്ട്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.